ആയിരിക്കും ഇത് പാടലുടൻ നാണം നിങ്ങളുടെ മൃന്ദിവിടെ പരം നേരമായി വിട്ടത്. ഇതുവരെ നേരമും സി എം ആർ തമിഴ് എച്ച് ടിയുടെ എണ്ണി സിറപ്പിത്താണ് നേരുകൾക്കും നന്ദികളെ തെരുവിത്തുകൊണ്ട് സി എം ആർ കേട്ടുകൊണ്ട് നേരുകൾക്കും നന്ദികളെ തെരുവിത്തുകൊണ്ട് നാളെ വിടിയൽ ഉങ്ങൾ എല്ലാവർക്കും ഇനിയ പൊളുതാഹാമിയെ വേണ്ടുമെന്ന് വാഴ്ത്തിക്കൊണ്ട് വീണ്ടും ഇന്നൊരു നികഴ്ചയിൽ ഉങ്ങളെ സന്ധിക്കും വരെ ഇന്ന പൊളുതിൽ ഉങ്ങളുടെ മൃന്ദിവിടെ പെറ്റിക്കൊള്ളും. റജി, നന്ദി, വണക്കം.